0: ഇപ്പം വന്നു. അപ്പൊ ഡയറക്ടർ വൈസ് ഇമേജ് ആ കോൺഫറൻസ് അമ്മ ചേച്ചു തുന്യോതൻ ഗിത്യാസ് കവിത തമ്പോനിൻ അഗ്യസ്ഥോതൻ എന്നോരത്നോതൻ നഗരാരൻ മീസിംഗ് എം ഐ എഫ് എം അല്ലോ
1: അല്ലോ
0: ിന്റെ കോങ്കോയി സാന്റെ സാന ഇസ്മായിൽ കിരുയി ഇസ്മായിൽ
2: യാമുനാ ജാമാ
0: ഇതെൻ തയ്യാറി ഇസ്മായിൽ ഇങ്ങെ വെച്ചിട്ട് ആകെ ഇല്ല അറിയൻ സകേരോ
3: ഹേ യാ നെമ്യേ
0: നെമ്യേ
3: എനേ ഇതെ ചേതുമാ
0: ബൈ ബൈ ഗബ്ബി സാമനെ ലൈ മീ സിനിയ
3: ബൈ ബൈ ബൈ ഗസ ബൈ ബൈ ഗബ്ബി ഫിലിം നെ റുക്സൗത് കിച്ചൻ ഗാ തില്ലി തിക്കി തിക്കുവാനേ ഗുട്ടാ ദേവാ ബില്ലി വഗാ പോയാ അതില്ലി ബാബ ന്യൂ വില്യം സോമോയെ തെര സോമോയെ അതിന് പറഞ്ഞാണെങ്കിൽ എലിജ ഡെസിംഗ് ഡെസ്കോ സബിന്ദു ആ കൊല്ലൊക്കെ ചുട്ടാകുന്നുണ്ടോ സോറി പക്ഷെ
0: വിട്ടുമില്ലാമോ
3: പോവാണ് എല്ലാരും കോങ്കോയി എം ഐ എഫ് എം അല്ലോ പോലെ സാന അമ്മി ചിയോൺ കൊണ്ട് കേട്ടാ കോൺഫറൻസ് കഴിച്ചാ ബൈ
0: ബൈ ഗബ്ബിസ സ്റ്റുഡിയോ സുഖവീത് കേവേകൽ കുറ്റിമതി അകരെ കാഞ്ഞൊരു ചുമത്തി തന്നെയാണ് അങ്ങനെ 10,976 കോൺഗ്രാജുലേഷൻസ് ബീച്ച് തന്നെ 14,000 ഏഹ് മൈക്കൽ അമ്മച്ചോലോ അങ്ങ് വേണ്ടി തെറ്റായി ഈ കയറി ലഗേജിൽ അങ്ങനെ കിട്ടിയോ സ്റ്റാർ 441 #, ബോക്സ് നമ്പർ 1 നമ്പർ 6 അഗെങ്കെ എൻ ബോക്സ് ഇഷ്യോ ഗുഗോനി ഗെൽജിൻ മതിത്തെ നമ്മി നൽസാസ് മതിത്തെ ഇകര മതി മതി കൊംജി മതിത്തു കു കെയ്ബും മതിത്തെ തിങ്കിനെ ചെൻ കിരി ഭയങ്കര congratulations angnole bye bye gene no lemi agugo anyor chigegel jin to singene le chita ne rube gonye iya gitio go metiem lagine go titiem go gechil staff of 41 #, angnole inyo rubo ratet en ngun mi chita ne go anyor 38,151 congratulations kigure ne nende tenyo to Dennis angnole chita ne rube ko inyende set agibor en betut ab raini amun paratet nemi olimbo ndonyo ko nengunget ma ibe ninji iya kityo kometyem anebo chi netyeme angen ale nyoru kelchin ako kalei matisich pressure matichokyigei ker komie bokisisiek tugul komie agenge en bokisisiek choton kokonin borotet agenge en bokisisiek choton kokonin kelchin lakini kokoron in ko chito nekalian chito nekatyem agere ino chito nebo 39,000 39,000 ak 7 shillings congratulations kikuren Titus alein chito nerube komanye iman angen ale mi borotet akobo chitugul age tugul netyeme tyem bahati nengunget satano ko sait neyotokse kabisa komie borotet en chi netyeme ino chito nekanyor 41,000 sina ile mi komie 41,151 alein mechobot akinye iwo kelchin nguni tyem bahati nengunget
1: Shule zikifungwa, watoto wanaulizwa, ulipata ngapi? Sasa ni Bwani back to school na ni tani yako.